റസൂലായ കിയമം വാ മീഹ ഫഹെ ഹമകഷോറും അള്ളാഹ കിയമം വെജ്ജെ അതി ഫുറഗസ് ദീഫ് മീഹ ദന്നാശ ഫഹെ തിമൻ റസ്കലാങ്കെ എവരെങ്കെ കന്തത്ത ബലഹട്ടവം ഹുന്നവി ബേക്കലവുകം ഗാ കലേഗ് ഫാൻ നുഫനുവമേ.

കമ്പ്യൂട്ടർ സയൻസ് ദായറായി വിലാ കോളേജ് ഉഗണ്ടവാദ്യവുമുഗിത്തുറു ഫണ്ണിയാത്തുകനുകും ഇൽമി എക്കി ഹരക്കാത്തവുക മിഹു ബാരിവടാകണ്ണവ മീഗിത്തുറു എ കോളേജ് ഫറാത്തും ടെക്നോളജി ദായറാക ബൈനല്ലുവ മി ഇദാരാതക്കാദമെതുവേ എബ്ബസ്സുന്തക പ്രോഗ്രാം തവുക ഇസ്ദൗരെ മിഹു അദാകുറവ്വ മിഹുവക്കി ദിവേരാജ്യഗെ ഡേറ്റാ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI അതി ടെക്നോളജിഗെ മേധാണുക കുരീസഫുക ഫാഹക്കൊലവെ എക്സ്പേർട്ട് എന്നുവത്ത തജ്രിബക്കാരെ എഗൊത്തും ട്രേഡ്നെറ്റ് മോലീസ്ഗെ ഡേറ്റാ സയൻറ്റിസ്റ്റഗെ ഇതുറും ഫ്രീലാൻസ് ഡേറ്റാ കൺസൾട്ടൻ്റെഗെ ഗൊത്തുകാവെസ് മസക്കെ കുറവ്വ ഫണ്ണിയാതുഗെനൊഗും മിഹു ഹാസദായറതൊഗെ തെരേഗ ഡേറ്റാ അനലിസ്റ്റിക് മെഷീൻ ലേണിംഗ് ഡേറ്റാ ഗവർണൻസ് ടെക്നോളജി മാനേജ്മെൻ്റ് ഹിമെനെ സിഹി ദായറ ബേങ്കിൽ ദണ്ഡുവരിക്കം ഫത തഫാത് സിനാത്തക ഡേറ്റാ മുഡൽ തബിന കൊദ്ദമുഗിത്തുറും ഏണവണി EU അത് UN ഇദാരാതക്കവസ് കൺസൾട്ടൻസി ഫോർക്കൊദ്ദെവാഫ അമില്ല കെരിയായിഗിത്തുറും ഇജ്തിമായിഗൊത്തും മുജ്തമോഗ അങ്ങെണു ബാർവേർക്കുറുമം ഇസ്കന്ദെവ എഗൊത്തും വിമെൻ ഇൻടെക്കെ വൈസ് പ്രസിഡൻ്റെഗെ ഹൈസിയത്തുണ്ണ വിലാ കോളേജ്ഗെ കമ്പ്യൂട്ടർ സയൻസ്ഗെ ദായറാഗെ ലെക്ചറായി ഗൊത്തുക ഹുണ്ണവാഗെ ഏണ ഗെന്ദവണി രാജ്യഗ ഫണ്ണിയാതുഗെ ദായറായി അങ്ങെണുണ്ണ ജുവാണു ബാർവേർക്കുറവമു ഡിജിറ്റൽ അതി ഡേറ്റാ ലിറ്ററസി ഫുളാക്കുറുമ അഗുഹുരി മസക്കെത്തക്കെ കുറവുമുഗെന്തവ മിഹുവക്കി ഉഗണ്ണ ദെവുമുഗ വര രംഗളു ലെക്ചറായിണ്ണുത ദാരിസ്സിഗെ ഗൊതുക മിഹുഗെ ദരിവരെക്കമുഗാവ മുഷീറ സിഫകുരവി

ബാമിഹും നമാദുക്കും അവധ് വെജ്ജിയ തിയബാമിഹും അള്ളോ ഹന്തുമക്കും ഉളേശ കുളത്തിബേ ഹാലുകയ്യായി ഇഷീന്തെത്തിബേ ഹാലുകയ്യായി ഒഷോവെത്തിബേ ഹാലുകൈ അതിഥ്യ ബാമിഹുന്ന അമാം കല്ലി ബിജ്ജ ഹിന്ദു നമാദ് ഫുരിഹമക്കോ കായും കുരാശ് ഹമകശവറും നമാദക്കീ മുഅ്മിൻ തകുംഗെ മച്ച വകുത്തു കണ്ടെളുകെങ്ങു ഫർലുക്കം ഗാവേ.

0: അംഗാദീ ഉംഗന്നാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: അംഗാദീ ഉംഗന്നാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മി ഗാതുഗ
2: ಗಡಿನ್ ರೇಕಂಡು ಅಶಿಚ್ಚೆಹಿ ಅಡೋ ಸಮಂತೆಗಿಂದವಣಿ ದಿವೇ ರಾಜ್ಯಗಡು ದಿವೇ ರಾಜ್ಯಗಡು ಮಿಗಡಿಗೆ ಮಿಗಣಿಸಣಿ ದುಣಿಯೇಗೆ ಕಳಿ ಮಿ ಪ್ರೋಗ್ರಾಂ

ഡ്രാമാ കുളുമുക ബാവരിവി ആഷിദ അബ്ദുൽ കരീം, അലി ഹസീൻ, മുഹമ്മദ് ഷാഫി ഷഫീഖ്, അദി ഫാത്മത് ഷിഫ.